ചെറുച്ചനാ കടയിൽ പരിക്കാരണി കയ്യിൽ ഹിംഗി തുമി അയക്കലേ ഹിരച്ചനാശിലി ഗജാനന്ദ്രായക്കാരൻ ചേ അണി ഹ്യ ഉപരാന്ത് പത്മജാ ഫിണാണി.